0: തുടർന്ന് സംഗമത്തിലെ
1: രാജാതിരാജൻ വീരാതിവീരൻ പണ്ടാരവണ്ണിയൻ വഴിവന്ത വേരൻ സൂരാതിസൂരൻ സൂര്യദേവൻ.